0: ചെവിറയ്യ.
1: അതിരിപ്പോണാതി പാർട്ടി
2: പാർട്ടി പാർട്ടി പാർട്ടി.
3: FM Rainbow 101.9.